നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മേടമാസം 29-ാം തീയതി, ചൊവ്വാഴ്ച. ചിത്രീകരണം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗീതങ്ങൾ എന്നിവ ഇന്നത്തെ പരിപാടിയിൽ കേൾക്കാം.

യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി നോർത്ത് ബാസെ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും തിരികെ ഇതേ വഴികളിലൂടെ ഈ ബോട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നാളെ രാവിലെ 6:15 എം വി ബാരട്ടാങ് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. നാളെ രാവിലെ 7 മണിക്ക് എം വി റാണി ചങ്ക ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്ട്രെയ്റ്റ് ഐലൻഡ് കദംതല ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര 14 രാവിലെ 7 മണിക്ക്. എം വി ഹഡ്ബേ നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചകഴിഞ്ഞ് 2:30. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. ആകാശവാണി 90ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം. പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു ആ സുദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ

0: ഡബ്ല്യു 1996 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, May 8 to 14 ഐക്യരാഷ്ട്രസഭയുടെ ആഗോള റോഡ് സുരക്ഷാ വാരമായി ആചരിച്ചു വരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്താനും റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കാനും സുരക്ഷിതമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുവാനും നടത്തുന്ന ഒരു പ്രധാന ക്യാമ്പയിനാണിത്. നടത്തം, സൈക്കിൾ സവാരി എന്നിവ പ്രോത്സാഹിപ്പിക്കുക, സുരക്ഷിതമായ വേഗത, ഗതാഗത നിയമങ്ങൾ കർശനമാക്കുക തുടങ്ങിയവയാണ് ആഗോള റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. 2030 റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങളും പരിക്കുകളും 50% കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള റോഡ് സുരക്ഷാ ദശകത്തിന്റെ ഭാഗമായാണ് ഈ വാരാചരണം നടത്തിവരുന്നത്. 2026 ദേശീയ റോഡ് സുരക്ഷാ മാസം റോഡ് സുരക്ഷ ജീവന്റെ സുരക്ഷ എന്ന പ്രമേയത്തിൽ January 1 to 31 ആചരിച്ചു. വാഹനയാത്രയിൽ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ഇവ ധരിക്കുക, അമിത വേഗത ഒഴിവാക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക എന്നിവയിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതും ആഗോള റോഡ് സുരക്ഷാ വാരാചരണം ഊന്നൽ നൽകുന്നു.
1: ഇപ്പോൾ ചിത്രീകരണം കേൾക്കാം.

ഭൂമിയിലെ മാലാഖമാർ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം. രചന വിദ്യാശങ്കർ. ജനനത്തിലും മരണത്തിലും ഒരുപോലെ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന മാലാഖമാരാണ് നഴ്സുമാർ. എല്ലാ വർഷവും മെയ് 12 ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നഴ്സുമാരുടെ ദിനമായി ആചരിച്ചു വരുന്നു. നമ്മുടെ ഏവരുടെയും ആരോഗ്യ സംരക്ഷണത്തിൽ അഹോരാത്രം പ്രയത്നിച്ച് അമൂല്യമായ സംഭാവനകൾ കാഴ്ചവെച്ച ആരോഗ്യരംഗത്തെ സകല നഴ്സുമാരെയും ഈ ദിനത്തിൽ ആദരിക്കുന്നു. നഴ്സുമാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളും ന്യായമായ വേതനവും അവരുടെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള അവസരവും ഉറപ്പാക്കി ആരോഗ്യമേഖലയെ സംരക്ഷിക്കുക എന്നതാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിനോടുള്ള ആദര സൂചകമായാണ് എല്ലാ വർഷവും മെയ് 12 അന്താരാഷ്ട്ര നഴ്സുമാരുടെ ദിനമായി ആചരിക്കുന്നത്. ഒരു കൊച്ചു വിളക്കുമായി മുറിവേറ്റ് സൈനികരെ ചികിത്സിച്ച് ആതുര സേവന രംഗത്ത് ലോകത്തിനു മുഴുവൻ മാതൃക പകർന്നു നൽകിയ കാവൽ മാലാഖയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ആതുര സേവന രംഗത്ത് നഴ്സുമാരുടെ സംഭാവനകളെ അംഗീകരിക്കുവാനും ആദരിക്കുവാനുമായിട്ടാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം കൊണ്ടാടുന്നത്.

ഉല്ലാസങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന ഇറ്റലിയിലെ ഫ്ലോറൻസിൽ വില്യം എഡ്വേർഡ് നൈറ്റിംഗേലിൻ്റെയും ഫ്രാൻസിസ് സ്മിത്തിൻ്റെയും മകളായി 1820 May 12 ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജനനം. ഗ്രീക്ക്, ലാറ്റിൻ, ഇറ്റാലിയൻ, ജർമ്മൻ, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളും ചരിത്രവും തത്വശാസ്ത്രവും ഗണിതവും പഠിച്ച നൈറ്റിംഗേൽ 1837 നഴ്സിംഗ് പഠിക്കാൻ തീരുമാനിക്കുന്നത്. ജർമ്മനിയിലെ നഴ്സുമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള വിദ്യാലയത്തിൽ ചേർന്ന നൈറ്റിംഗേൽ 1853 ലണ്ടനിലെ വനിതാ ആശുപത്രിയിൽ സൂപ്രണ്ടായി എത്തുന്നത്. 1854 ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് റഷ്യക്കെതിരായി ക്രിമിയൻ യുദ്ധം നടത്തിയപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മുറിവേറ്റ പടയാളികളെ ശുശ്രൂഷിക്കുവാൻ നൈറ്റിംഗേൽ യുദ്ധമുഖത്തെത്തി. മുറിവേറ്റവർക്ക് നൈറ്റിംഗേലിന്റെ സാമീപ്യവും സഹായവും അനുഗ്രഹമായി തീർന്നു. രാത്രികാലങ്ങളിൽ രോഗവിവരങ്ങൾ അന്വേഷിക്കുവാനായി കത്തിച്ചു വിളക്കുമായി എത്തുമായിരുന്ന നൈറ്റിംഗേലിനെ രോഗികൾ വിളക്കേന്തിയ വനിത എന്ന് ആദരവോടെ വിളിച്ചു. 1860 ലണ്ടനിൽ നൈറ്റിംഗേൽ ട്രെയിനിംഗ് സ്കൂൾ ഫോർ നേഴ്സസ് സ്ഥാപിച്ച നൈറ്റിംഗേൽ തന്റെ നഴ്സിംഗ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും ബ്രിട്ടനിലാണ് ചെലവഴിച്ചത്.

1907 ബ്രിട്ടീഷ് സർക്കാർ ഓർഡർ ഓഫ് മെറിറ്റ് എന്ന ബഹുമതി നൽകി ആ മഹതിയെ ആദരിച്ചു. അങ്ങനെ പ്രസ്തുത ബഹുമതി നേടുന്ന ആദ്യ വനിതയായി തീർന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ. 1910 ഓഗസ്റ്റ് 13 നൈറ്റിംഗേൽ ലണ്ടനിൽ വച്ച് ഇഹലോകവാസം വെടിഞ്ഞു. ആതുര സേവന രംഗത്ത് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ മഹനീയ പാത പിന്തുടർന്ന് ഒട്ടേറെ ആളുകളാണ് നഴ്സുമാരായി സേവനം അനുഷ്ഠിച്ചു വരുന്നത്. ആരോഗ്യരംഗത്ത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ച കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലോകമെമ്പാടുമുള്ള നഴ്സുമാർ ചെയ്ത സ്തുത്യർഹമായ സേവനമാണ് കോവിഡ് മഹാമാരിയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ എല്ലാ ലോകരാജ്യങ്ങളിലെയും ആരോഗ്യമേഖലയെ സഹായിച്ചത്. കോവിഡിന്റെ വാക്സിനുകൾ നൽകുന്നതിലും കോവിഡ് വൈറസിന്റെ വ്യാപനം തടയുന്നതിലും വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും നഴ്സുമാർ നൽകിയ പങ്ക് സുപ്രധാനവും സ്തുത്യർഹവുമാണ്.

എല്ലാ വർഷവും അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ നഴ്സിംഗ് അഥവാ ആതുര സേവനത്തിൻ്റെ ഒരു പ്രത്യേക വിഷയം ഉയർത്തിക്കാട്ടുന്നതിനായി വ്യത്യസ്തമായ പ്രമേയം അവതരിപ്പിക്കാറുണ്ട്. 2026 ലോക നഴ്സസ് ദിനത്തിൻ്റെ പ്രമേയം അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ എംപവേർഡ് നഴ്സസ് സേവ്സ് ലൈവ്സ്, അതായത് നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ്. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് അഥവാ ICN ആണ് ഈ പ്രമേയം പ്രഖ്യാപിച്ചത്. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വികസിക്കുകയും പുതിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുമ്പോൾ നഴ്സുമാരുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത അനിവാര്യമായി തുടരുക തന്നെ ചെയ്യും എന്നതിൽ തെല്ലും സംശയമില്ല. അളവില്ലാത്ത അനുകമ്പയും കരുതലും കൈമുതലായുള്ള മാലാഖമാരുടെ ദിനമാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. നഴ്സിംഗ് തൊഴിലിൻ്റെ സംഭാവനകളും അതേസമയം വെല്ലുവിളികളും ഉയർത്തിക്കാട്ടുക, നഴ്സുമാരുടെ അശ്രാന്ത പരിശ്രമങ്ങളെ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നീ കാര്യങ്ങൾക്കായുള്ള അവസരമാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം ഒരുക്കുന്നത്.

അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1974 1974 May 12 ലോകമെമ്പാടും നഴ്സുമാരുടെ ആഘോഷ ദിനമായി നഴ്സസ് കൗൺസിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നഴ്സുമാർ പ്രദാനം ചെയ്യുന്ന അർപ്പണബോധവും അനുകമ്പയും നിറഞ്ഞ പരിചരണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്താൻ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ലക്ഷ്യമിടുന്നു. രോഗികളുടെ പ്രാഥമിക പരിചാരകരായാണ് നഴ്സുമാർ അവരുടെ സേവനങ്ങൾ നടത്തിവരുന്നത്. അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും ദയയും സഹാനുഭൂതിയും പലപ്പോഴും രോഗികളുടെ ക്ഷേമത്തിനും വീണ്ടെടുക്കലിനും കാരണമാകാറുണ്ട്. നഴ്സിംഗ് തൊഴിലിന്റെ പരിണാമത്തിന്റെയും അപരിമേയമായ സ്വാധീനത്തിന്റെയും കൂടി പ്രതിഫലനമായാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം പ്രതീകവൽക്കരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ നട്ടെല്ലായി നിന്ന് പലപ്പോഴും ഊണും ഉറക്കവും പോലും ഉപേക്ഷിച്ച് കരുത്തിന്റെയും കരുതലിന്റെയും കാരുണ്യത്തിന്റെയും അചഞ്ചലമായ ആത്മസമർപ്പണത്തിന്റെയും പര്യായമായ നഴ്സുമാർക്ക് ആദരമർപ്പിക്കാനാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിച്ചു വരുന്നത്. പ്രത്യേക പരിപാടികൾ, ക്യാമ്പയിനുകൾ, വിദ്യാഭ്യാസപരമായ പരിപാടികൾ, ആതുര സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച നഴ്സുമാർക്ക് പുരസ്കാരദാനം എന്നിവയും അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്നു.

ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ അക്ഷീണമായ സേവനം, പ്രതിജ്ഞാബദ്ധത ഇവ ഓർമ്മപ്പെടുത്തിയാണ് ഓരോ നഴ്സസ് ദിനവും കടന്നുപോകുന്നത്. നഴ്സിംഗ് രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും പരിശീലനവും നൽകേണ്ടതിന്റെ പ്രാധാന്യവും ആവശ്യകതയും കൂടി അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണിത്. ക്ലിനിക്കൽ പരിചരണം, അടിയന്തര പരിചരണം, മാനസിക ആരോഗ്യ പിന്തുണ എന്നിങ്ങനെ തൊഴിലിടത്തിൽ നഴ്സുമാർ കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്ത വേഷങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും അന്താരാഷ്ട്ര നഴ്സസ് ദിനം ലക്ഷ്യമിടുന്നു.

അർത്ഥപൂർണവും പ്രയോജനപ്രദവുമായ ഒരു കരിയർ മേഖല എന്ന നിലയിൽ യുവജനങ്ങളെ നഴ്സിംഗ് രംഗത്തേക്ക് വരാൻ പ്രചോദിപ്പിക്കുക എന്നതും രാജ്യാന്തര നഴ്സസ് ദിനാചരണം ഊന്നൽ നൽകുന്നു. സ്വാർത്ഥ താൽപര്യങ്ങൾ ലെവലേശമില്ലാതെ സാന്ത്വനത്തിന്റെ നനുത്ത സ്പർശവുമായി നമുക്കിടയിൽ ജീവിക്കുന്ന മണ്ണിലെ മാലാഖമാർക്ക് ഈ നഴ്സസ് ദിനത്തിൽ സ്വസ്തി സ്തുതി.

നിങ്ങൾ കേട്ടത് ഭൂമിയിലെ മാലാഖമാർ, അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം. രചന വിദ്യാശങ്കർ, ആഖ്യാനം സ്മിത എസ് കുമാർ, ആവിഷ്കാരം മീനാപ്രകാശ്, അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

0: ചിത്രീകരണം സമാപിച്ചു. ഇനിയൊരു ഇടവേള.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara.